ഇതിന്നങ്കിയേ മല്ലിയെ ചത്തമാനാക്ക് മേ ഗാഥാ തുന ഏവേലാവേമ ഹുണ്ടട് പാടം കരകത്ത മതക തിയാകത്ത ഈട്ട പാസ്സേ കലേമെതിൻ ഗുരു ഗെദര ബല പിട

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമീ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമീ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗീയ.